പള്ളിയാണിങ്ങാ തേമേങ്ങിന്ന മഠത്തെ കക്കങ്ങി ഉക്കിയോ പള്ളിയാണിങ്ങ ഉപ്പിറങ്ങ ചാങ്ങ പള്ളിയാണിങ്ങ ഇല്ല വലിക്കുക അയ്യോ നക്തി പള്ളിയാങ്ങിന്ന പഴമഠം തമന്ന ഉക്കിയൊക്കെ അയ്യോ നക്സി മകളില്ല മണിക്ക് അയ്യോ നക്സി മകളില്ല ഒക്കെ മങ്മൻ അമ്മരു അങ്ങിയൊപ്പാക്കലോകമ താണ്ടൊരു കക്കി പൂയുക്തി പകലുകളൊക്കെയാണ് തൈസ് മണിത്തേന്ന കുടുവാറിലൊക്കെയാണ് അങ്ങിയൊപ്പാക്കലോകട്ടാശിമാനാണ് ഇമ്മക്തുവാണോ ഉപങ്ങാങ്ങുരക്ഷനുങ്ങിയാങ്ങുരക്ഷനുപ്പാങ്ങുരോമൻ ഉപങ്ങട്ടോ ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല ഇല

0: ഇല്ലുന്ന് ഇല്ലുമ ഹങ്ങറ്റാറസ്സുന്ന ഇല്ലു ഇല്ലു ആണ് ചായവന്ന് തിങ്ങിച്ചു ചൂടാക്ക പഴവൻ നക്ഷണം നാക്കു നക്ഷണി തപ്പന്ന് അറ്റുകയും ചായമറിത്തേമിങ് അനിട്ടു നിപ്പാമക്ഷത്തുണ്ടിക്കോ നിപ്പാമക്ഷപ്പറുക്കു തുശക്തോ നാക്കൂടോ നാക്കോട്ട് മാവന അറിയാട്ടു മാവന കവിതി വല്ലാട്ടു നിപ്പിവി ചായ വന്നകോ അച്ചുരാ നാക്കൂടങ്ങൻ ടപ്പൂ നാക്കാവുക അച്ചുജ തപ്പിക്കും തുപ്പടിച്ച് കീവോ കില്ലുമോ തടുങ്ങട്ട് ഉങ്ങട്ടാണ് തപ്പിക്കണിട്ടുണ്ടെങ്കിൽ ിമാക്കുണ്ടെങ്കിൽ അറ്റങ്ങിച്ചാക്കുണ്ടെങ്കിൽ ഇന്ന് കൊയ്യാക്കോ അങ്ങി ചപ്പും തക്കൂടാക്കുന്ന ചൂക്കറ്റമെന്ന് അങ്ങനെയൊക്കെ അറിവുമൻ തക്കൂടാക്കുന്ന കായങ്ങനും തുപ്പല്ലങ്ങൻ തക്കുകയാകും അത് അറിവുട്ടു തപ്പിട്ട് നനുമാരാകശി മറ്റൊന്ന് സുരക്ഷമയുമാറും
1: From CBC News, The World is Sour. I'm Neil Kumar. The winding road to a potential peace deal between the U.S. and Iran has taken another turn. Both countries reportedly attacked each other last night. It's a test of a shaky ceasefire that is raising questions about what happens next. Aaron Collins has the latest from Washington.
2: I think there's strong alignment and agreement.
3: America's top diplomat insists peace talks with Iran remain on target. That despite the U.S. launching new attacks on the country, targeting missile sites and boats, calling them self-defense strikes. Still, U.S. Secretary of State Marco Rubio insists a deal is still possible.
2: It's either going to be a good deal or there isn't going to be one.
3: Iran has accused the U.S. of breaking the fragile ceasefire between the two countries. The renewed hostilities called into question a peace deal that seemed to be getting close. The president posting Saturday that the final details of a deal were being discussed and would be announced shortly. Pressure mounting as high gas prices continue to plague U.S. consumers. Those prices likely to stay high as long as peace talks remain stalled. Hoping to get things moving again, President Trump reported to be holding a cabinet meeting at the White House on Wednesday. Aaron Collins, CBC News, Washington.